ജ്യോതിലെ മുജഫർപൂർ ബിഹാർ കി ശ്രോത ആര്യൻ രാജ്, രോഹിത് രാജ്, പീയൂഷ് കുമാർ. ജാർഖണ്ഡ് സെ ജുഡേ ശിവാഗോ പ്രേം, കപിൽ സിവാൻഷ്, സംഗീത ലിപി ഓർ തിപാലി ഗോ. ആയി സുനത്തെ ഹാ ആപ് സഭി കി ഫർമായിഷ് പർ യേ ഗീത്.